0: ാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ അവിടുത്തെ പദ്ധതികളുടെ പൂർത്തീകരണം എന്നോണം എറണാകുളം ജില്ലയിൽ പുല്ലുവഴിയിൽ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിതമായത്. ഈ സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നമുക്ക് നാല് സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്നേഹജ്യോതി ശിശുഭവൻ, അത് 5 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമുണ്ട്. രണ്ടാമത്തത് സ്നേഹജ്യോതി ഗേൾസ് ഹോമാണ്, അത് 5 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള പെൺകുട്ടികളാണ്. മൂന്നാമത്തേത് സ്നേഹജ്യോതി ബോയ്സ് ഹോമാണ്, അതിൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ. സ്നേഹജ്യോതി വുമൺ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന സ്ഥാപനം 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രഗ്നൻ്റ് ലേഡീസും അൺവെഡ് മദറൊക്കെ വരുന്ന ആ സെക്ഷനാണുള്ളത്. ഈ എല്ലാ 4 സെക്ഷനിലും കൂടി ഇപ്പോൾ നമുക്ക് 108 അന്തേവാസികളും കുട്ടികളും ഒക്കെയാണ് നമുക്കുള്ളത്. സർക്കാർ തരത്തിൽ ഇപ്പോൾ നമുക്ക് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഫിനാൻഷ്യലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. നല്ലവരായ മനുഷ്യർ തരുന്ന സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 28 സ്റ്റാഫോളം ഇവർക്ക് വേണ്ടി ആയമാരും കെയർടേക്കേഴ്സും അങ്ങനെ ഉള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സാലറി എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. CNW സഹായം ഇല്ലാതെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
1: പാലക്കാട് രൂപത CNEWA സഹായത്താൽ 77 കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി. ഈ കുട്ടികളെല്ലാം പെൺകുട്ടികളായിരുന്നു. അവർ നേഴ്സിംഗ് സ്റ്റുഡൻ്റായിരുന്നു. നേഴ്സിംഗ് നല്ല സ്കോപ്പുള്ള ജോലി ആയതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ ജോലിയിലോട്ട് കടന്നു വരുന്നുണ്ട്. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഇത്തരത്തിലെ കുട്ടികളെ രക്ഷപ്പെടുത്താനും പഠിപ്പിക്കാനും അതുവഴി കുടുംബങ്ങളെ സംരക്ഷിക്കാനും അതിതീക്ഷ്ണമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഏത് തരത്തിലുള്ള കുട്ടികളാണെന്നറിയാനായിട്ട് നമ്മളവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ സന്ദർശിച്ചു, മാതാപിതാക്കളോട് സംസാരിച്ചു, അവരുടെ വീടുകൾ നമ്മൾ കണ്ടു. ഇതെല്ലാം പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്.
2: In Vatican News, Pope Leo's apostolic trip to Spain included some of the most memorable moments of his papacy. Under the motto, Raise Your Gaze, the visit lifted spirits across the country, inspiring faith and hope.
3: 6 days, 4 cities, 21 different events, and more than 2.5 million people. Pope Leo XIV's apostolic journey to Spain was packed with incredible moments. The Pope's messages during the trip inspired Catholics and non-Catholics alike. He had words to share with everyone, children, adults, the elderly, young people, people with disabilities, vulnerable people, the sick, the list goes on. What stood out in his speeches above all was his clear emphasis on the dignity of every single human life, a core principle of Catholic social teaching that came out strongly during his speech before the Spanish Parliament.
4: La defensa de la vida humana no es una cuestión parcial ni un interés confesional, es una meta de civilización. Toda vida humana debe ser reconocida y custodiada desde su concepción hasta su ocaso natural, en cada circunstancia de su existencia. Cuando esta certeza se oscurece, los más vulnerables son las primeras víctimas.
3: One of the best highlights from Madrid, meanwhile, was the moment of silence during the prayer vigil with more than 500,000 young people. It was also there that Pope Leo encouraged the youth not to be afraid of marriage and of raising children.
5: Felicidades por tu matrimonio, Fernando. Aquí también he visto otras parejas que se van a casar. Felicidades y bendiciones. Porque si antes dije no tengáis miedo de pensar en una vocación, el matrimonio también es una vocación. No tengáis miedo del matrimonio y de formar familia.
3: And during his visit to the Brian's One prison in Barcelona, Pope Leo heard a challenging testimony from one of the female inmates. The words he shared in response to her were some of the most moving and powerful uttered on his trip.
6: Dios te ama como eres, pero te sueña mejor. El Señor nos permite a todos empezar siempre de nuevo.
3: This theme of new beginnings was also conveyed to the migrants he met in the Canary Islands. stating the need for migrants.

0: Live. In world news, as international aid becomes more scarce, Catholic aid organizations like CONEWA continue to support India's poor, working to break the cycle of poverty through education and childcare.
1: സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ നമുക്ക് നാല് സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്നേഹജ്യോതി ശിശുഭവൻ, അത് 5 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമുണ്ട്. രണ്ടാമത്തത് സ്നേഹജ്യോതി ഗേൾസ് ഹോമാണ്, അത് 5 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ്. മൂന്നാമത്തേത് സ്നേഹജ്യോതി ബോയ്സ് ഹോമാണ്, അതിൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ. സ്നേഹജ്യോതി വുമൺ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന സ്ഥാപനം 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രഗ്നൻറ്റ് ലേഡീസും അൺവെഡ് മദറൊക്കെ വരുന്ന ആ സെക്ഷനാണുള്ളത്. ഈ എല്ലാ 4 സെക്ഷനിലും കൂടി ഇപ്പോൾ നമുക്ക് 108 അന്തേവാസികളും കുട്ടികളും ഒക്കെയാണ് നമുക്കുള്ളത്. സർക്കാർ തരത്തിൽ ഇപ്പോൾ നമുക്ക് ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ ഫിനാൻഷ്യലായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തണം. നല്ലവരായ മനുഷ്യർ തരുന്ന സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 28 സ്റ്റാഫോളം ഇവർക്ക് വേണ്ടി ആയമാരും കെയർ ടേക്കേഴ്സും അങ്ങനെ ഉള്ളവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സാലറി എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. CNW സഹായം ഇല്ലാതെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
2: പാലക്കാട് രൂപത CNEWA യുടെ സഹായത്താൽ 77 കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി. ഈ കുട്ടികളെല്ലാം പെൺകുട്ടികളായിരുന്നു. അവർ നേഴ്സിംഗ് സ്റ്റുഡൻ്റായിരുന്നു. നേഴ്സിംഗ് നല്ല സ്കോപ്പുള്ള ജോലി ആയതുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഈ ജോലിയിലോട്ട് കടന്നു വരുന്നുണ്ട്. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഇത്തരത്തിലെ കുട്ടികളെ രക്ഷപ്പെടുത്താനും പഠിപ്പിക്കാനും അതുവഴി കുടുംബങ്ങളെ സംരക്ഷിക്കാനും അതിതീക്ഷ്ണമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഏത് തരത്തിലുള്ള കുട്ടികളാണെന്നറിയാനായിട്ട് നമ്മളവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ സന്ദർശിച്ചു, മാതാപിതാക്കളോട് സംസാരിച്ചു, അവരുടെ വീടുകൾ നമ്മൾ കണ്ടു. ഇതെല്ലാം പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്.
0: In Vatican News, Pope Leo's apostolic trip to Spain included some of the most memorable moments of his papacy. Under the motto, Raise Your Gaze, the visit lifted spirits across the country, inspiring faith and hope.
3: 6 days, 4 cities, 21 different events, and more than 2.5 million people. Pope Leo XIV's apostolic journey to Spain was packed with incredible moments. The Pope's messages during the trip inspired Catholics and non-Catholics alike. He had words to share with everyone: children, adults, the elderly, young people, people with disabilities, vulnerable people, the sick, the list goes on. What stood out in his speeches above all was his clear emphasis on the dignity of every single human life, a core principle of Catholic social teaching that came out strongly during his speech before the Spanish Parliament.
4: La defensa de la vida humana no es una cuestión parcial ni un interés confesional, es una meta de civilización. Toda vida humana debe ser reconocida y custodiada desde su concepción hasta su ocaso natural, en cada circunstancia de su existencia. Cuando esta certeza se oscurece, los más vulnerables son las primeras víctimas.
3: One of the best highlights from Madrid, meanwhile, was the moment of silence during the prayer vigil with more than 500,000 young people. It was also there that Pope Leo encouraged the youth not to be afraid of marriage and of raising children.
5: Felicidades por tu matrimonio, Fernando. Aquí también he visto otras parejas que se van a casar. Felicidades y bendiciones. Porque si antes dije, no tengáis miedo de pensar en una vocación, el matrimonio también es una vocación. No tengáis miedo del matrimonio y de formar familia.
3: And during his visit to the Brian's One prison in Barcelona, Pope Leo heard a challenging testimony from one of the female inmates. The words he shared in response